عن ابن مسعود رضي الله عنه قال قلت يا رسول الله أي العمل أحب إلى الله تعالى؟ قال الصلاة على وقتها. قلت ثم أي؟ قال بر الوالدين. قلت ثم أي؟ قال الجهاد في سبيل الله. متفق عليه. മാണി മായങ്ങ അല്ലാഹു അക്ലേഖ ഫാന റസൂൽ നബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കിബൈൻ റിവാവഗം വേ അക്ലേഖ ഫാൻ വിദാളവിയ തിമണ്ണ ദന്നവീമ എ അല്ലാഹു റസൂല അല്ലാഹു തആലാഗ ഹദ്റത്തുഗ എമ്മ ഇതുരു കംബോൾ അമലകി കുബയതോ ഹദീസ് കുറവിയ ഈ ഫർദ് ഫസ് നമാദ് എ നമാദുഗ വക്തുഗ കുറുമ തിമൺ ദന്നവീമ ദെൻ കൊങ്കമെത്തോ ഹദീസ് കുറവിയ മായംബഫന്ന കമേ ഹിത്തുമെ തിമന് ദന്നവീമെ ദെൻ കൊങ്കമെത്തോ ഹദീസ് കുറവിയ അല്ലാഹു മൗഗ ജിഹാദ് കുറുമേ.

0: നാരക്കടി മെന്തുറു ബാരക്കടി തെരേസ്മിനെട്ട് മീ ദീനുക്കാട്ടു
1: കീരിത് ഖുർആനിന്റെ ദിവ്യ തർജ്ജമ
2: കീരിത് ഖുർആനിന്റെ ദിവ്യ തർജ്ജമ മീ അദുഗനസ്തേനി സൂറത്തുൽ ആറാഫ് ഹദ്ദിയ വന ആയത്തും ഫഷാഗിൻ ഈ സൂറത്തുഗെ സതേക സാളി സതർവന ആയത്തുഗെ നിയല തർജ്ജമ വിദാളു ദിവ്വാഫാവനി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.

0: නොදී හමෙගහර්ට්ස් දීනුගේ අඩු
1: දුනියවි තිරියුළුම්ගේ උපාවරිකම සුවරුගේගේ මතිවරි නිර්මත වාසිල්වුමා
2: සාලිහන්ගේ පකිචා
1: අලුකම්ගේ රීති ආදතකා අඛලාග්ගේ මතිවරි සිෆත ලිපිගතම
2: සාලිහන්ගේ පකිචා
1: മാരസൂലാഗെ സുന്നത്തിഗെ മച്ച ഇമാമു നവവൈ റഹ്മഹുല്ലാഹ് ലിയുബാഫാവാ റിയാലു സോലിഹീൻ മിഫുതുഗെ ബാബതകുഗെ ശറഹൈൻ
3: ഹെന്ദുനു ദജ്ജാലുഗെ വാഹകയദ വെകം ഹവീർവിരു സബബേകദുന്ന എകമുഗെ ബിരുവരികം സികുണ്ടിയം എ നെഗിഫവാ തസവ്വുറു ഫിലാ നുദാക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിവടഗെൻ സ്വാദ് കൊരുന്ന തിബേകദും കിഹിനെത്തോയ്
1: അളുകംഗെ ആദതക അഗീദായ രീതി അഖ്ലാഖുഗെ മതിവരി ಅಗುಹುರಿ ಎತ ಫಿಲಾವಳತಕ್ಕೆ
4: ಇಸ್ಲಾಂ ದೀನುಗ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನ ವತಾಲ ವರ ಬೊಡ ಮೇ ಬಾರ್ ವಳವಣಿ ಅಲ್ಲಾಹಂ ಏಕಣೆ ಅಳುಕಂ ಕುರುಮ ಶಿರುಕು ನುಕುರುಮಂ ಅಂಗವಫ ದೆಮ್ ಮಿ ಅಂಗವಣಿ ಎಮ್ಮೆಹ ಮೇ ಸಕುಂ ಎಬ್ಬಾವಂತ ಬೈಗೆ ಗೊತ್ತು ಗವುಮ
1: ಆದಿತ ದುಹ ಬುದ ದುಹುಗೆ ಮಿಂದುರು ದೇಚ ಹಾಯರು ರಿಪೀಟ್ ಹೋಮ ಅದಿ ಬುರಾಸತಿ ದುಹುಗೆ ಹಿಂದುನು ಅಗ್ಗಡಿತಿರಿಹು ಅದಿ ಅಂಗಾರ ಅದಿ ಹುಕುರು ದುಹುಗೆ ರೇಗಂಡು ದಿಹಗಡಿತಿರಿಹು
0: ನೋದಿ ಹಮೆಗಾಟ್ಸ್ ದೀನುಗೆ
5: ನೀ ನೋದಿ